0: സി ജോസഫ് വിജയനും നാൻ
1: ഇത്
0: ആണയിട്ട് ഉറുതി മൊഴിക്കുന്നു. സി ജോസഫ് വിജയനും നാൻ.

0: You are listening to Madhura Geetam, the Sunday Club on 101.3 FM.
1: Hi, hello, good evening. Welcome to yet another beautiful episode of Madhura Geetam, the Sunday Club is powered by Bob and James of Stratford Kia. Kude ullathu Parvathiyanu, innu May 10th thiyathi. Happy Mother's Day. പിന്നെയുണ്ടല്ലോ ഈ മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു മെയ് 10th തീയതി വരെയും കാത്തിരിക്കണം എന്നൊരു എന്നൊന്നും ഞാൻ പറയില്ല. എല്ലാ ദിവസവും മദേഴ്സ് ഡേ ആണ്. എല്ലാ ആളുകൾക്കും ഓരോ തരത്തിലാണ് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ളതല്ലേ. ഓരോ അമ്മമാർക്കും ഓരോ കഥയായിരിക്കും പറയാനുള്ളത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ 27 വയസ്സിന് മുൻപുള്ള എൻ്റെ മദേഴ്സ് ഡേ സെലിബ്രേഷനും അത് കഴിഞ്ഞിട്ടുള്ള മദേഴ്സ് ഡേയുടെ ഒരു അല്ലെങ്കിൽ ആ സെലിബ്രേഷനിലേക്കുള്ള ഒരു കാഴ്ചപ്പാടിലും അല്ലെങ്കിൽ ഞാനതിനെ നോക്കുന്നതിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കാരണം എൻ്റെ 27-ാമത്തെ വയസ്സിലാണ് ഞാനൊരു അമ്മയാകുന്നത്. അന്ന് എനിക്ക് ക്ലാരിറ്റി കിട്ടിയൊരു കാര്യം, അമ്മ ഈസ് ഈക്വൽ ടു സെൽഫ്ലെസ്നെസ്. ഇത് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആട്ടോ, ആൻഡ് യു മേ ഹാവ് എ ഡിഫറെൻറ്റ് തിങ് ടു സേ. എനിവേ, അമ്മ എന്ന് പറയുന്നൊരു വാക്ക് ഒരു മിനിറ്റ് റേഡിയോ ലിങ്കിൽ ഒതുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല എന്നറിയാം. ആൻഡ് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വിചാരിച്ചൊരു കാര്യമാണ്, ഇങ്ങനെ ചിന്തിച്ചൊരു കാര്യമാണ്. ഇനിയിപ്പോൾ നമുക്കൊക്കെ ഒരു 80 വയസ്സായാലും നമ്മുടെ അമ്മയുണ്ടെങ്കിൽ അപ്പോഴും നമ്മളൊക്കെ കുട്ടികളാണ് അല്ലേ. പക്ഷേ അമ്മയും അച്ഛനും ഒക്കെ ഉള്ളിടത്തോളം കാലമാണ് നമുക്ക് ആ ഒരു കുട്ടി അല്ലെങ്കിൽ മകൻ മകൾ എന്നൊക്കെ ഉള്ളൊരു വാത്സല്യവും ആ ഒരു വാന്തും ആ ഒരു ലവൊക്കെ എപ്പോഴും നിൽക്കുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരുപക്ഷെ നമ്മളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും ഒരു പോയിന്റിൽ നമ്മളൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ്. നമുക്കൊക്കെ ഒരു ഓടിച്ചെന്ന് നമുക്കൊരു വിഷമം ഉണ്ടെങ്കിലൊക്കെ പോയി നിൽക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ടല്ലേ. അതെപ്പോഴും അച്ഛനും അമ്മയും ഉള്ളപ്പോഴും മാത്രം കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലെങ്കിൽ ഒരു പ്രിവിലേജ് ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ ഒരുപാട് മദേഴ്സ് ഡേ പോസ്റ്റ് കണ്ടു, ഒരുപാട് ആൾക്കാരുടെ റൈറ്റപ്സ് വായിച്ചു. അങ്ങനെ എനിക്ക് പേഴ്സണലി കുറച്ച് മീനിങ് ഫുൾ എന്ന് തോന്നിയ അല്ലെങ്കിൽ എന്നെ ഒന്ന് ചിന്തിപ്പിച്ചൊരു ഒരു പോസ്റ്റ് ഞാനിന്ന് വായിക്കാം. ഇത് നമ്മുടെ ആക്ട്രസ് പൂർണിമ ഇന്ദ്രജിത്ത് ഇല്ലേ, അവർ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തൊരു പോസ്റ്റാണ്. ടു മീ മദർഹുഡ് ഇസ് നോട്ട് ഓൾവേസ് എ വൂംബ്. It's an emotional state of being, beyond gender, beyond species, beyond whether you give birth to one or not. It is the instinct to nurture, protect, hold, heal and love. It is simply the way a soul chooses to exist in this world. Happy Mother's Day. അപ്പോൾ എനിക്ക് എൻ്റെ ലിസണേഴ്സിനോടും പറയാനുള്ളത് ഇത് തന്നെയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും മദേഴ്സ് ഡേ ആശംസകൾ പറഞ്ഞുകൊണ്ട് മധുര ഗീതം ദ സൺഡേ ക്ലബ്ബിൽ ആദ്യത്തെ പാട്ട് ഓൺ എയർ പോകാൻ ഇങ്ങനെ റെഡി ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്.